നിക്കൽക്കേനന്ദുള്ള റേഡിയോ സാരംഗ് 107.8 FM ഇന്നത്തെ തുളു കാര്യക്രമകു നിക്കലേക്ക് മാത്രമേക്കെല്ലാം മോക്കിതിഞ്ച് സ്വൽമേലോ ഇന്നത്തെ ഈ കാര്യക്രമട് ഇഞ്ചിപ്പ കട്ടീലു ശ്രീ ദുർഗാ പരമേശ്വരി പ്രൗഢശാല മുൽപ്പ ബരൗദ ബണ്ടസാലഡ് ആട്ടിത നെമ്പു ഈ ലേസിഡ് കല്ലടക്ക വിട്ടൽ നായക് ബൊക്ക കൂട്ടതക്കലു നടപ്പാതുകൊർണ ഗീതസാഹിത്യ സംരമ ഉന്നത സുരുത്തയേക്ക്

ആത്മീയ ബന്ധുലെ, കട്ടിൽ തപ്പെ ഉള്ളാൽത്തിന ചരണ സന്നിധി ബണ്ടസാലദ മാതാ ജോക്കുൽന സേരികേട് ആട്ടിക്കൂട്ടദ സംരമ. ഇനി മുകുട്ടപ്രായ വാദ നമ്മ കെ കെ പേജാവർ എന്ന ഗുരുക്കുള്ള സരി നമ്മ സേരൊന്നു തീക്കണഞ്ചിന പൊറത്തുടു ഒക്കെ തേനസു മാതരകള തുരുവർ പുണ്ടത്തി മാതരകള തുളു പർപ്പുണ്ടത്ത ഏരകാണ്ട വൻഥെ വൻഥെ തുളു പർപ്പുണ്ട ആ വൻഥെ വൻഥെ തുളു പർപ്പുണക്ക് ആട്ടിട് തജങ്ക് പത്രടേ ബാക്കിത പൂര തിനോട് പണ്ണ ഏരേക്ക് വൻഥെ വൻഥെ പർപ്പുണ്ട് ഇത്തത പിസ്സ ബർഗർ പുര തിന്തുത് അഗ്ലക്ക് പൂർത്തി ഒരു ആട്ടി തിങ്ങോണ്ട് ക്ലീൻ ആവോട് പണ്ടത് ദുബുതക്കല് ബാരി ഷോക്കടെ വഞ്ചി ആട്ടിത കൂട്ട അന്നത്തെ ആ ഒന്നേ ഒന്നേ പോയറ വള്ളി ഔ പൂർത്തി ഒരു പോടു ഐക്ക് പൂമ്പെ തിമരെ തജങ്ക് ഇഞ്ചിന പുറ തിന്തത് പൂർത്തി വരോട് അഞ്ച തുളുളാത്തെ ഒന്നേ ഒന്നേ ബരിയറ വള്ളി ഔ പൂർത്തി അത് വരോട് വന്നുല ಐಕೋಸ್ಕರ ತುಳುನಾಡದ ಮಾತ ಜೋಕ್ಲೆಗೆ ಆಟಿ ಕೂಟದ ಒಂಜಿ ಸುರೂತ ಎನ್ನ ವಿನಂತಿ ಹೆಚ್ಚಿನ ಅಂದ ಬಂಡ ತುಳುನಾಡು ಜನ್ಮ ಪಡೆಯನೆಕೋಸ್ಕರ ನಮ್ಮ ಪುಣ್ಯ ಮಲ್ತದ ಬಣಪಣಂಚಿನ ಒಂಜಿ ಭಾವನೆ ಸುರೂಕು ನಮ್ಮ ನಮ್ಮ ಮಂಡೆಡ ಒವ್ವ ಜನ್ಮದ ಪುಣ್ಯವಶಾತ್ ನಮ್ಮ ಈ ತುಳುನಾಡು ಬತ್ತದ ಐಕೋಸ್ಕರ ನಂಕೆ ಹೆಮ್ಮೆ ಬೋಡು ನೇತ್ರ

കേരളത്തിലെ റേഡിയോ സാരംഗ് 107.8 FM ഇന്നത്തെ തുളു കാര്യക്രമം നിക്കലേക്ക് മാത്രമേ മോക്കിതിഞ്ച് സ്വൽമെലോ ഇന്നത്തെ ഈ കാര്യക്രമട് ഇഞ്ചിപ്പ കട്ടീലു ശ്രീ ദുർഗാ പരമേശ്വരി പ്രൗഢശാലെ മുൽപ്പ വരൌദ ബണ്ടസാലെഡ് ആട്ടിത നെമ്പു ഈ ലേസിഡ് കല്ലഡ്ക വിട്ടൽ നായക് ബൊക്ക കൂട്ടതക്കലു നടപ്പാതുകോർന്ന ഗീത സാഹിത്യ സംരമ ഉന്നത സുരുത്തയേക്ക്

അഞ്ചനെ ദുമ്പുദ പദ മോക്കെദ പൂ പദപന്തിനാറ് വിദ്യാസുവർണ സാഹിത്യ സ്വാമി പ്രസാദ് നിർദ്ദേശന റോഷൻ ആർ ആൾവ.